ആപസുമായ സോദത്ത് സോദത്ത് സോദത്ത് സീതയാ ഗുരുപ്രസാദ് താത്ത സാബ് ബൂധയാ ജബ് ദേഖോ താബ് സാബ് കഹ മൂൾ നാനക് സോ സുഖം സോയി അസ്ഥൂൾ നഹ കഹ ജനമേ നഹ കേ സുമരേ ആപന ചലത്തെ ആപ് ഹി കരേ ആമന ജാമന ദൃഷ്ട അനുദൃഷ്ട ആജ്ഞാകാരീ ധാരീ സബ് സൃഷ്ട ആപേ ആപ് സകൽ മഹ ആപ് അണക് ജുഗത് രാത്യ ഥാപേ ഉഥാപ്